ആരാധിപ്പോം ആരാധനാകേർ ആരാധിപ്പോം മറവാമന്യത്തെവരെ ആരാധിപ്പോം ആരാധനാകേർ ആരാധിപ്പോം തുതിത്ത് ആരാധിപ്പോം തുതിയിൽ വാസം ചെയ്യുവരെ അനൽ കൊണ്ട് തുതിപ്പോം ആരാധിച്ച് തുതിപ്പോം എന്നെ യേശുവേ അവാണ്ടവരെ நாங்கள் உண்மை தாரி பாடி துதிக்க நீர் எங்களை ஆசிரியக்கிற தேவனே இந்த கிருபைக்கா மக்கள் நன்றி ஆண்டோரே.